0: మమనందే మానమ రిలాక్స్.
1: സ്ഥാപനത്തൻപത്തു സന്ധാ ഇഹലമ പൊലിയ ആർ ഡി ബി ബാങ്കുവേൻ.

0: காலே கோல்டன் வாய்ஸ் லக்கண்டே கோல்டன் வாய்ஸ் அது
1: അത് തന്നെ അപ്പൊ ചോമിത്തൊക്കെ ചട്ടുകക്തമായി തീയുന്ന അത് മുഖ തോന്നിയേക്കില്ല
0: ജനകണ്ണ പുളാവിന് വോയിസ്
1: കേന്ദ്രമായിട്ടേ
2: വിളാവ് ഒപ്പ് വെത്ത കിണ ആവേ അപ്പേ രട്ടേ പാർവൽ വിയതം കെന്നതന്ന് ലോകത്തെ മോട്ടോർസൈക്കിൾ ത്രീ വീൽ ടയർ ഹദന ടി വി എസ് ലങ്കാവിത്തിൻ അടുമ വിയതം സഹിത ടി വി എസ് എക്സ് എൽ ഹൺഡ്രഡ് മോട്ടോർസൈക്കിളേ ഒബ് വെനുവെൻമായി
3: വങ്ങു ഗഹല ചല്ലി അല്ലല സല്ലി ഹുയല എത്തി വെലാദ
4: ജീവിതേ ഗൊടയാന പാട പേന്നമ നദ്ദ
3: എഹനം മിന്ന വങ്ങു ഗഹന ജീവിതേട ഇലക്യ
5: കലാവക് കലാവക് സോയാ കത്ത മങ്കുനു വെന്ന ഉനേനം
3: ദഹാട വങ്ങുവ
6: ദസം വിത് യശോ
7: സതിയേ ദിനവല ഒതേ 10ട
3: ദഹാട വങ്ങുവ
7: ഹെമ വങ്ങുവകമ അലുത് കഥാവ
0: கோல்டன் வாய்ஸ் ஹவுஸுக்கே தான் சாமி அரங்கனேவி மேலும் கூட தரங்கரோட ரெசக் தரங்கர்ல தேனோ இதிரியட்ட அரை லசன திகருமா கூப்பிட்டு விண்ணு புழுவாங்க தேனோ அப்ப பேஸ்புக் பேஜ் கிட்ட அண்ண மேகே துரு துரு குடாக் ஏத்துக்க மதக் கரானோ அப்படி அனுகிரகத்துக்கு அப்ப யாலு கேனத்
1: ഓ അപ്പൊ വാഹകന് ഇന്നോക്കിട്ട് ആട് മതക് കരാണ് വ്യക്തിന ഏതുമായി ലെൻസ് ടേക്ക് ഐക്യ ഹോസ്പിറ്റലിലേക്ക് ഒക്കെയാണ് അതൊന്നും ആട്ട് ആസ്വല എഹസേ സുധാവില്ല തീരുന്ന ഏകം ശക്മക്കരകന്ന് ഹോയ് ഹിറ്റിയനക് ഒന്ന് വിശ്വാസവന്തനക് ഇവാഗേമ തൊമ്മായി എസ് കണ്ണാടി ലബാകന്ന് ഇവാഗിമ ലമാക്ഷി സേവാവക് ലബാകന്ന് ഗ്ലൂക്കോമാസായന് ബാഹിര രോഗിയാശ് മേ ഹെമ്മ ദേമ ആട് വിശ്വാസവന്ത തനിക്കും കരകാന്ന് പുള്ള ഹൊന്നുമ തന്നെ തൊമ്മായി ലെൻസ് ടേക്ക് ഐക്യ ഹോസ്പിറ്റലിലേക്ക് കേക്കിയാം നീ നമ്പർ ഹെത്താത്തരങ്ങിക്ക് റോബർട്ട് ഗുണവർദ്ധന മാമത് കൊസ്വത്ത് ബത്ര ഹരസ്യ

0: മകളെയാണ് കേമുത് ഗീതയാണ് അല്ലെങ്കിൽ മെസ്സേജ് കരുപ്പിയാലോക്കിപ്പതിനെ
1: ഓ അപ്പൊ എന്റെ ഭാഗ്യം ഇന്ന ബിബെല്ലാ സദ്യട്ടും ദമയന്റെ കീരത്തിന് ആ വെട സറ്റാണ് സൂപ്പരി അപ്പൊ ആ സമയം ഹകനെ ഇന്ന കേല അവരുടെ മാറു കേലത്തിന് മിസ്തോത്തി ഇതിന് അപ്പൊ അലു വെട സറ്റാഹാനിട്ട് ഇതിന് സുബ പറ്റും മേക്കത്ത് കേരളത്തിന് അയവാകെ തവ എക്കിനെ കീന്ന് വായതമായി സുബ ഉദാസനാക്കുന്നവേ ഡാങ് ധാവലക്കുലാത്തിയെന്നേ ശരികം പരീക്ഷാനിന്ന് മെസ്സേജ് കക്കാലത്തിന് അയവാകെ മാക്കാണ് എത്തിയിരുന്നു അത് അക്കാകെ വിസി ദേവനി ഉപ്പന്തിനെയോ കൗത അക്ക നെത്മി അക്ക ഇതിങ് ആട്ട സുബമ സുബുപ്പന്തിനെയാക് നെത്മി അയാട്ട വിഷ്കരണവാകെ അമ്മ ചിത്രാണി താത്ത അയവാകെ ശിരന്ത് യാകെ ആലു മാക്സി കട്ടണ കട്ടുപത് ആച്ചേമെ ഹെമോ മെക്കതുകരണ നെത്മീട്ട് സുബമ സുബുപ്പന്തിനെയാക്കില്ല ദഹാട്ട വാങ്ങുവിൻ അപ്പിത് അയാട വിഷയക്കാക്കെക്കതുകരണവ എവകേമ തമ്മായി നെത്മി ഗീ താത്തക ഉപന്തിനെ ഈ തിബിലത്തിന് ഇതിന് താത്തരാത് വിഷ്കരാണി കിരത്തിന് എ ഹെമോമ വിഷയക്ക അപ്പി അഹമോ മേ ലസ്സന സിന്ധുവ
0: പ്രവൃത്തിയാക്ക വാർത്ത വേണോ
1: ഹരതേ
0: പാരിഭോഗിക കടയതു അധികാരിയെ മേവനെ കൂടെ ദിവേന പുറാമ വെള്ളയും സിദ്ധീകരണം അന്തക്കമേ പാങ്ങുവല്ല ബറമണിന്റെ പടം കറൻ തീനോ ലങ്കാപുരാമ തീന ബേക്കിരിവല് ഹരത് മേക്ക് ഹറിയേറ്റ പാറു രാത്രി തീനോ അതിക്കല കിയത്
1: നിരന്തര
0: ബെറ്റലിയം സിദ്ധക്കുറ അത്തരത്തൂരെ നിഷ്പാദന അലവിക്കിരിമേ ചോദനാവട്ട വാർത്ത കറിവിച്ച് ബ്രേക്കിരി നിഷ്പാദന ആയതിനകത്ത് കൊളംബ പ്രധാന മഹേശ്വര അധികരണ വിസിൻ റുപ്യാൽ ലക്ഷ ദക്കക തടയാ നിയമകളിലെ തീരണം
1: ഹരതെ
0: നിഷ്പാദിത ദിനേ തീരണോണ കാണ്ട അങ്കേ തീരണോണ് ഇട പാസ് എക്സ്പയർ ഡേറ്റ് ഒക്കെ തീരണോണ് ഇട പാസ് അടങ്കു ദ്രവ്യമാണോ അത് കീഴ തീരണോണ് ഓ അതായത് സമാഹരലാട്ട് ഇസ്ലാടങ്ങ അടങ്കു ദ്രവ്യ അണുവ ലീലതീ പാസ് സമാഹരലാട്ട് ഒരു ഷുഗർ മട്ട മറവമേട്ടി ഉപ്പുമട്ടിക്ക് മേദി കൊച്ചിരത്തിനോ കളർ കോഡ് ഡേക്കിംഗ് പരിവർത്തനം തീയണോ അത്ര മഹോദായി മഹാജന സൗഖ്യ വിനുവിൻ മേ യഹാപത്ത് ഹെബൈ മേ ദട ഗഹുവ വകേമ അനക് പത്തിങ് ദട ഖേവ വകേമ ആയി ദട ഗഹാൻ നതിവേന്ന
1: ദട
0: വെട കരന്ന പാരിഭോഗിക ഉപാത് സവിഞ്ഞാനക വേണു ബസ്സിക്കേ ഗിയ ടിക്കറ്റ് ഒക്കെ കില്ല കാണ കൊന്തൊരുത്ത ഒരു മാത്ര സദ്യ ദാണ്ട പുളുവാൻ കവാൻ ടിക്കറ്റ് കില്ല കണ്ട റെഡിക്ക് വായി തന്നെ എത്തരമ മേ കൊന്തൊരുത്ത മഹാത്യത്ത് വകീമക് തീയണോ ടിക്കറ്റ് പതാക് തിന്നോണ് അദാല മുതലായക്കറകിന് ഈ വകീമ തമായി ബഡുവാ ഗണ്ണ ഗിപുഹാം ഒബാത് ബിൽ പതത് ഗണ്ണ മുകളിൽ യമതനക ദുബട ഗിദ്ര ഗീല ബലന കൂട മേകി കല്ലി കുത്തലാ തീരണ നത്ത മേക നിഷ്പാദ ഔല്ലലാ തീരണ ഒബട
1: പുലുവാ കമ തീരണ ധനുവത് കരന്ന ഹരി പുലുവാ വാട്ടേ ബിൽ ഒക്കെ തിബ്ബോ
0: ഓ ഒബട പുലുവാ കമ തീരണ നടുവക് ഹരി ദാന്ന
1: ഓ നടുവത് ദാനോത
0: അനിമാനെ മേദി
1: ദം പുലുവാ
0: ഓ ഇസ്ലാ ധനുവത് കല ബലന ഹുവി നത്ത നടുവക് ഹരി ദാന്ന ഹാ മുകത് ഒബേ സൗഖ്യ യഹപത ഒബ സതുയ ഒബ സുരക്ഷിത വെന്ന പാമ്പറകിയത്
1: ഹർസി പനഹായ്
0: രാത്രിയിലെ ഹർസി പനഹായ് ക്രാമിനെ അമ്മേ ബലണ്ട റാപ്പുട്ടിങ്
1: ലോക പ്രാശ്രയാക്കേ
0: അപ്പിട്ട് കാണോ തടയാ താങ്ക് യു ലസന്തയ്യേ.

ശക്തിയാക്കുമെന്ന് ഒബ് ദിനവാർ ധന നിധാനെ വിളദീകൻ ഒബ് കോടിപ്പറ്റിയേക്കുവാൻ

0: Lakhanda Radio ITN
1: Tunai vinadi adale satai
2: Vilava oba vetha gena aave
3: obe sthavara saha iturum tempatu sadaha vadima arakshawak vadima watinakamak laba dena sampath bankuwe tempatuwak obath adama aarambha karanna sampath bankuwa etudima eliya karai
0: denu maranthikai
1: നിരതധിക പ്രദേശവലറ്റ് മേ ദിനവൽ അദഹലന കടിൻകട വെസ ഹേതുവിൻ നവതത് ഡെങ്കു അവദാനമ ഇഹലയമിൻ പവതിനവ എമനിസ ഒബ അവട പരിശ്രയൻ നിരന്തരയൻ പിരിസുദുവ തപാ കെനിമട്ട വക ബലാ ഗന്ന അവദാനമട പിര സൂദാനമിൻ സിറ്റെന്ന
0: ഡെങ്കു മാരാതികൈ സബുമ ഇക്വിമു ഡെങ്കു പരദരദമു
1: അവസ തുനായ വനാദേ കിയ കേലദ

0: മുതലാളി അറ അളുത് റൂഫിംഗ് ഷീറ്റൊക്കെ
1: സാർ കിയാണേ റൈനോ പ്രീമിയർ
0: ഉട വാതുറ രണ്ടിനെത് നെത്തി ഡിഎസ്എൽ ബെന്തിനെത് നെത്തി
1: റൈനോ പ്രീമിയർ
0: എതുകൊണ്ട ഏട്ട മെറ്റിക്കോട്ടിൻ നെക്ക് തിയന
1: സീനിമക് നെത്വത് ലസ്സനേക്കനേ സേവ ഹലക് ഹദന്നേ ജീവിതേട്ടമ ഇകപാരൈനേ ഇതിൻ വെഡിക്കാൽ പവതിന വേദമത് അടു റൈനോ പ്രീമിയർ റൂഫിംഗ് ഷീറ്റ് സമൈ കാലിട്ട ഗലപില അളുത്മ തിയരി
2: Uncle Roofing's ceiling sheet. La Kanda Radio ITN.

0: നിട്ടപ്പോ ബസ്സക്കൊക്കെ അഭിവാഹകനാണോ കിളത്തിയനോ കൊള്ളമീന്തല നിട്ടപ്പോ ബാത്തരയാണ് ബസ്സക
1: അഭിവാഹകനാണോ
0: കിളത്തിയനോ റൈവ് മഹത്യ ഇതൊക്കെ കൊന്തസ് മഹത്യ തുളു ബസ്സകാന ഹെമോമും കൂടെ കാതിര മതക്കണോ ബസ്സക്ക് അടുവതാ രീതിയിലോ കിളക്കി ഇതിങ്ക ജയവേവ പരിസമടയാണ് സമ്പത്തായ മെസ്സേജ് ഒക്കെ തുണ്ണി ഞാൻ ബസ്സക്ക് ഇന്നവാ കൗർത്ത് ബലാന് പതേ നമുക്ക് പ്രഭാത്തെ ഭാഗ്യം അരുണ് ഭാഗ്യം കവി അതുലു കട്ടിയം എക്തു കിടക്കാരനക്കിലത്തമായ മെസ്സേജ് കളത്തിയനെ മേ വിലാവിധി കൗശല മെസ്സേജ് കളത്തിനോ ഗിനികാത്തേനെ ഭാഗ്യം സുധാം സമ്പത്ത് ഭാഗ്യം നിഹാൽ അതുലു മകയാളു കട്ടിയമ തെക്കുനോക്കിലത്തായ മെസ്സേജ് കളത്തിയനെ
1: മേയറു ഇന്നോ മേ വിലാവി മേയറു അവഗട കാതരങ് എക്തു കിടക്കാനോ ഏതേക്ക മതുഗം പത്രയാണ് ഹദന മതുഗം ഇംപസാൻ സന്ദകലു മിന്നോ ഗെദര കട്ടിയം എക്തു കിടക്കന അപ്പി വടക്കന കട്ടിയ തെക്കു കിടക്കന ലസൻ സിന്ദ അതിനെ കിളക്കിയനോ ഇതു പാസ്സേ ദേവമിനി ബാക്കിയാ ഇന്ന വാമേ വിലാവി ഇതു പാസ്സേ റുവാനി ഇന്നോ വടക്കന തന ഹമോം എക്തു കിടക്കന അപ്പി ദ സിന്ദ അതിനെ കിയ
0: ഹദാകാനോണ് നത്തുപാട്ട് ഉൺവത്തുരുടിക്ക് കിടക്കണേ കമ്മീരിസ് പാട്ടത്തെ തീയന കടൽക്കുട് പാട്ട തീയന ഉൺവാത്തുരുട്ടിക്കേക്കട്ടെ പാങ്കേല ഉപാകിനൊക്കെയാവട്ടെ ഈ റസ ധനേ ഒരാടെ പുലുവാങ് മാലു ഹൊദ്ദക് മസ് ഹൊദ്ദക് മസ്സക്ക റസട ഹദാകാന കൊട്ട് മാലുകാരി തുറപ്പഹതീനോ മസ്കാരി തുറപ്പഹതീനോ വിജയ നിവസിൻ കാരണം വിജയ നമത്തേക്ക് മിക ദാൽ ഹദാകാന മിക മേ വെടേട മാവേനി കക്കറല ഹദപ്പു കേക്കാ തിങ്ങ ലങ്കാവതീന റസമ ഹൊന്തമ കുളുപടി കേക്കതു കല്ല മേ പ്രൊഡക്ട് ഒക്കെ ഹദല തീരുന്ന എന്തോ മേ മസ്കാരി തുറപ്പഹയക്കട്ട് നിക്കാങ് മേന കൃത്രിമ രസകാരകാക് ദാല ഹേമുകുത് നെവേ മാലുകാരി തുണപ്പഹായിക്കടാ തെഹമായ മേ കേക്ക ദേവാല അനവശ്യ രസകാരക വർണ്ണകാരക ദേവാല നെവേ
1: ഗലപ്പന വിധിയട ഹരിയടം രസട ഹദാഗാന പുലുവാങ് വിധിയട
0: ഗലപ്പന വിധിയട കേന മേ മസ്കാരി തുണപ്പഹായിക അബഡ ഗെദര ഹദാഗാന തുലുവാ വിജയ പ്രൊഡക്ട് എകം വെണ്ണ ഉണ്ണേ അബ ഏകട ഓണേ അര ഇൻഗ്രീഡിയൻസ് ടിക തിയനോനേ മെന്ന മേ മേ മേ ദേവാല ടിക കേന
1: അബ വെനേവ ദാന്ന ഓണേ അരക ദമ്മഹ മേതി
0: അബിട ഏവ ഹോയാഗാന ബേനേ അബിട കൊഹേദ ഹോയാഗാന ഇംഗുരു കേലക് സമാരട ഹോയാഗാന ഇലങ്ങട സാധിക്ക ഓയ വകേ ദേവാല തിയനോ ഹയാഗാന ഗിയാട പാസ് അമാറു ഏ ദേവാ ലൊക്കം എക്കെടുത്തുക്കല്ല ഹദന കക്തമായി മസ്കാര തുണ പാഹ മാലു കരു തുണ പാഹിയാണ് വിജയ വിജയനാമത്തേക്കാല ഹോയല അപ്പിട ഹദല തീരതീ പുഞ്ചു മുദ്രാ ക്വാഗല്ല അപ്പിട അറകിന് ഹദാകാന വിതരായി തീയന് തേനി സാധാ അപ്പിക്കാൻ വിജയ നമത്തേക്കന് മേ ഹറി പ്രൊഡക്ട് അറകാണ് ജാഗ്രഹണ ഗുഡാക് ദേവാലുവായിട്ട് യഥവന നിസാ പാടുവാക് വേണ്ടിനെ
1: ഒബേ ഹദഹന രെനിൽ ബി ഹദഹന ലോതരായ പത് ഗലപാഗ ദൊലൊസ്സന സുപ്രി ത്യാഗലാബ്യ എക്ദസ് ഹൈസെ നവവന ദിനും വാരെ റുപ്യ ലക്ഷത്തി സഹായകട വെടി മുതലാക് ദിനാ ഗനമിൻ വലപ്പനി പ്രദേശേ ലിജോല അലവി നിയോജിത മഹതാഗേ കിറ്റിക്കറ്റ് പത്ത് അത്രയും ബിഹി വെലാ തീയന ഏ വകേമ എൻ എൽ ബി ഹദഹന ലോതരായ ദസ ലക്ഷപത്യാൻ തെക്കസി ഹത്താകട വരെ പിരിസാക് ബിഹി വെലാ തീനോ മേ വെനകൊട്ട് ഇതിങ് എനിസ ഏകാത് സതുടിങ് ആറ്റാ കിയാന പുലാങ് ആരാഞ്ചിയാക് ഇതിങ് വാകെ വാസനാവ വകേമ രണവിരു സമാജ സേവ ക്രീഡാ ശേസ്രിട വകേമ ദയ സംവർദ്ധ
0: ശാഖാവാൻ ദേശീയ ഹെറ്റ ദിവ ആർ ഡി ബി ബാങ്കോ തെക്ക് ദൻ ഗണുദിനു ആരംഭിക്കാൻ

0: ഡച്ച് ബാങ്കോക്ക് സുരക്ഷിത ഭാവയ ഇയലമ റെക്കവറിനെ സമഗിൻ സ്ഥാപര തൻപത്തു സന്ധാ ഇയലമ പൊലിയ ആർ ഡി ബി ബാങ്കുവിൻ
1: NLP ഹദഹന ലങ്കാവേ വെടിമ തേകി ദിന തേകി അവസ്ഥ വെടിമലുത്രയ NLP ഹദഹന ഒബത് അദമ NLP ഹദഹന ബലാഗന്ന്